ഹായ്, ഞാൻ ഗുരുകിരൺ പതിനൊന്നല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: ചിന്തിക്കൊണ്ടു നമുക്ക് കുടലോഞ്ച് ചാൻസ്
1: അന്തുമ്പേ.
2: റേഡിയോ സാർ 107.8 FM.

ഞാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നില്ല കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷി മല്ല തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോ മൂലക നിക്കു പോര് തുളു ഭാഷ എങ്കിളിന അപ്പെ ഭാഷ ആയിനട അത്ര നിക്കു മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ടു അക്ലെഗ് നിക്കുള്ള പ്രോത്സാഹ കൊറലേ

മാറ്റുള്ള വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണെന്നാണ് പുള്ളിയായി ബുക്കനെ കോരികളെപ്പുണ്ണത് ഏരകളെ കൊട്ടി ധ്യാനിക്കുള്ള സുന്ദരരെ മന്ദാര നിക്കിൾക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.